ഹലോ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ്, ഇത് നല്ലൊരു പ്രഭാതമാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷയും വിറ ഇവിടെ പ്രസന്റ് ആണ്. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത് ട്രോമേനെ പറ്റിയാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ട്രോമാസ് അടിച്ചിട്ടുണ്ടോ? ഈ ട്രോമ

വലിയ വലിയ വലിയ കാര്യങ്ങളൊന്നും ലൈഫിൽ സംഭവിക്കണമെന്നില്ല കേട്ടോ. ഇവൻ നമ്മൾ നന്നായിട്ടൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഒന്ന് കളിയാക്കിയാലും മതി, നമുക്കത് ഭയങ്കര ഷെയ്മായിട്ട് തോന്നാം, അതൊരു ട്രോമ അടിക്കാം. പിന്നെ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ട് ചോദിച്ചൊരു ഭക്ഷണം കഴിക്കാനോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ പോലും തോന്നാത്ത ഒരു അവസ്ഥയൊക്കെ വരാട്ടോ. അപ്പോൾ ഈ ട്രോമ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഓക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് വളരെ ബുദ്ധിമുട്ടായിരുന്നു, സോ എനിക്ക് ട്രോമ അടിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ട്രോമാസൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് ഡി എം ചെയ്തോളൂ. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.

0: യെസ് ഗൈസ്, അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 19. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചമീറ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആണ്. സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ ട്രോമയെ കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും റിജക്ഷൻസ് വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഒക്കെ നമുക്ക് അതിൽ ട്രോമ അടിക്കാറുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഡിയറസ്റ്റ് ആയിട്ടുള്ളൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൾക്ക് ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ ട്രോമയാണ്, അത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൻ എനിക്കും ഭയങ്കര ട്രോമാസ് പല കാര്യത്തിൽ അടിച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറയുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സംസാരിക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും ആരെങ്കിലുമൊക്കെ കളിയാക്കുമോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുമ്പോൾ ട്രോമ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രോമ അടിച്ചിട്ടുള്ളവരോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ട്രോമ അടിച്ചു എന്ന് വെച്ചാൽ അതൊരു തെറ്റൊന്നുമല്ല. ട്രോമ അടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഒരിക്കൽ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, എല്ലാവരും വളർന്നു വന്ന സാഹചര്യമൊക്കെ വളരെ വളരെ വളരെ ഡിഫറെൻ്റാണ്. സോ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടി ആയിരിക്കില്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ വളർന്നു വരുന്നത്. സോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ മനസ്സ് മനസ്സിലാക്കുക, അവരെ ഒന്ന് അംഗീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ട്രോമാസൊക്കെ ഒഴിവാക്കാന്നേ. മറ്റൊരാളെ കളിയാക്കി നേടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു തമാശയൊന്നും അത്ര വലിയൊരു തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്റ്റേ കണക്റ്റഡ് വിത്ത് ലവ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമില്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.
1: മകരമാസത്തിൽ വേലി കെട്ടി ടപ്പ കല്യാണം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ ഞാൻ നമ്മുടെ SMS ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബിൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്ക് ഇന്നൊരു വിഷസ് വന്നിട്ടുണ്ട്. ജാക്കുലിൻ ആൻറ്റിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻറ്റിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. സോ രണ്ട് കുട്ടികൾക്കും ഒരു 2 വയസ്സിൻ്റെ ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ ബർത്ത്ഡേ വരുന്നത് ഒരു ദിവസമാണ് കേട്ടോ. സോ രണ്ട് പെൺകുട്ടികൾക്കും ബർത്ത്ഡേ വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ്രിയും ഐറിനും, ഇവർ രണ്ടുപേരാണ് ആൻറ്റിയുടെ മക്കൾ. സോ ആൻഡ്രിയ ആൻഡ് ഐറിൻ വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ ആൻഡ്രിയ ആൻഡ് ഐറിൻ വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഡെങ്കിപ്പനി, പ്രത്യേകമായിട്ട് പനികളൊക്കെ ഉണ്ടെന്നാലും ഡെങ്കിപ്പനിയൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണല്ലേ. കുട്ടികളൊക്കെ ഒരുപാട് സ്കൂളിൽ ലീവ് എടുത്ത് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ത്യയുടെ ആദ്യ വാക്സിൻ, അതായത് ഡെങ്കിപ്പനിക്കുള്ള ഇന്ത്യയുടെ ആദ്യ വാക്സിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 4 മുതൽ 60 വയസ്സ് ഉള്ളവർക്കാണ് ക്യുഡെങ്ക വാക്സിൻ നൽകാൻ അനുമതി ലഭിച്ചതായിട്ട് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നത്. ക്യുഡെങ്കയുടെ ഗുണനിലവാരം, സുരക്ഷ, ഫലപ്രാപ്തി എന്നിവ വിലയിരുത്തിയതിന് ശേഷമാണ് അംഗീകാരം നൽകിയതെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 0.5 mL വീതമുള്ള 2 ഡോസുകൾ 3 മാസത്തെ ഇടവേളകളിലാണ് നൽകേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും വാക്സിനൊക്കെ ആയ സ്ഥിതിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വാക്സിൻ എടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടമാണ്. ഒരു 95% ആൾക്കാർക്കും പെറ്റ്സിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ 95% എന്ന് പറയുമ്പോൾ ബാക്കി 5% ആൾക്കാർക്ക് പേടിയായിരിക്കാം. ചിലർക്കൊക്കെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വിഷമം താങ്ങാൻ പറ്റാത്തവരുണ്ടാവും കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്, പെറ്റ്സിനെ വളർത്താമെന്ന് പറഞ്ഞാൽ പറയും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു, പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചത്തുപോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വളർത്താൻ സമ്മതിക്കില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അവളുടെ അമ്മ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ ഇന്ന് വരില്ല, എന്താ വീട്ടിലെ ആ പട്ടിക്കുട്ടി ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, ഞാനിങ്ങനെ സ്തംഭിച്ചുപോയി. അപ്പോൾ പെറ്റ്സിനെയൊക്കെ സ്വന്തം മക്കളെ പോലെ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ പെറ്റ്സിനെ വളർത്തുമ്പോൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഒരു ദോഷമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത് ഈ നായകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. സംസാരിക്കാം അതിനെക്കുറിച്ച്. അതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: കാന്ത കണ്ണണകി, ഉനക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ. The back ല പുഷ്. റൈറ്റ് ല പുഷ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റഹോളി ഹൺമൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നായയെ നന്നായിട്ട് വളർത്തണം, നായയെ വളർത്തുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിഴ വരും എന്നതിനെ കുറിച്ചായിരുന്നു ഇല്ലേ. ഈ തദ്ദേശ സ്ഥാപന പരിധിയിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി തെരുവ് നായ നിയന്ത്രണത്തിൽ ഉൾപ്പെടെ സർക്കാർ പുതിയ കർമ്മപദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ നായ്ക്കളൊക്കെ ഇങ്ങനെ അവശതയാവുക അല്ലെങ്കിൽ രോഗമോ അങ്ങനെയൊക്കെ ഉള്ള നായ്ക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നായ്ക്കൾ ഉണ്ടാവുമ്പോൾ ചിലർ, എല്ലാവരും ഞാൻ പറയില്ല, ചില ഓണേഴ്സെങ്കിലും തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രവണത ഉണ്ടെങ്കിൽ പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത വ്യവസ്ഥകൾ നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ വയ്യാത്ത അവശരായിട്ടുള്ള നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കേട്ടോ. എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ പറയില്ല, പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉള്ളതായിട്ടും എനിക്കറിയാം. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമീ റാവുള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ വളർത്തു നായ്ക്കളെയൊക്കെ നന്നായിട്ട് നമ്മൾ വളർത്താനായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി വരുന്ന വഴി അറിയത്തില്ല കേട്ടോ. ഈ വളർത്തു നായ്ക്കൾക്ക് ലൈസൻസ് ഉറപ്പാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർബന്ധിത ചുമതല ആകാനായിട്ടാണ് പോകുന്നത്. വളർത്തു കേന്ദ്രങ്ങളിൽ നായ്ക്കളുടെ പ്രജനനം, വിൽപ്പന, പ്രതിരോധ കുത്തിവെപ്പ് തുടങ്ങിയവയ്ക്കും പുതിയ വ്യവസ്ഥകൾ വരാൻ പോകുന്നുണ്ട്. പദ്ധതിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പണം വകയിരുത്തേണ്ടി വരും കേട്ടോ. ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് സുപ്രീം കോടതി വിധിക്കുന്നതനുസരിച്ച് ദയാവധം ഉൾപ്പെടെയുള്ള നിയന്ത്രണം നടപ്പിലാക്കും. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഇനി കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീ റാവു.

യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ വളർത്തു നായ്ക്കളെയൊക്കെ വളർത്തുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളർത്തു നായ്ക്കൾ തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിന് പശ്ചാത്തലം ഒരുക്കൽ, പൊതുജനങ്ങളുടെ സമീപനം, അപകടഘട്ടങ്ങളിലെ പ്രതിരോധം എന്നിങ്ങനെ 5 തലങ്ങളിലായാണ് കർമ്മ പരിപാടി. കൂടുതൽ ABC കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് പരിഗണനയിലുണ്ട് കേട്ടോ. കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലം കണ്ടെത്തണം. ഇതിന് NGO കളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടേണ്ടതും അത്യാവശ്യമാണ്. പ്രത്യേക കേന്ദ്രങ്ങളിൽ ഭക്ഷണം നൽകുന്നതിന് സ്ഥലവും സമയവും നിശ്ചയിക്കുന്നതും വീടുകളിലടക്കം നായ്ക്കളെ വളർത്തുന്നതും മാർഗരേഖയിലുണ്ടാവും. ABC കേന്ദ്രങ്ങളിലേക്ക് നായ്ക്കളെ എത്തിക്കാൻ നായ പിടുത്തക്കാരെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് കേട്ടോ. സുപ്രീം കോടതി അനുവദിച്ച ദയാവധം അന്തിമഘട്ടത്തിലേക്ക് പരിഗണിക്കൂ. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നായ്ക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ പിഴ വരും. അതുകൊണ്ട് തന്നെ നായ നിയന്ത്രണത്തിന് 5 തല കർമ്മ പദ്ധതികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. സോ ഹോട്ട്സ്പോട്ടുകൾ വഴിയാണ് നായ്ക്കളുടെ രീതികളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ നായ്ക്കളെ വളർത്തുമ്പോൾ കുറച്ചധികം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, നമ്മൾ ഒരു പെറ്റിനെ വളർത്തുമ്പോൾ അത് സമൂഹത്തിനും എത്രത്തോളം വേർത്താവുന്നു എന്നുള്ള രീതിയിലും നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, നമ്മൾ നായ്ക്കളെ വളർത്തുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ വളർത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ പുറത്തേക്ക് അവരെ അഴിച്ചുവിടുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്കുള്ള ആക്സസബിലിറ്റി കൂടാനായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ആക്രമിക്കാനായിട്ടുള്ളൊരു സ്വഭാവം വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ

ഞാനൊരു ന്യൂസ് കേൾക്കുകയുണ്ടായിരുന്നു. പരുന്തിനെ വളർത്തി, പക്ഷേ പരുന്ത് ഒരു കുട്ടീനെ ആക്രമിച്ചു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ശരിക്കും അവർ ആ പരുന്തിനെ കൊടുത്തു, അതായത് മൃഗശാലയിലേക്ക് ആ പരുന്തിനെ ഹാൻഡ് ഓവർ ചെയ്തു എന്ന് കേട്ടു. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പെറ്റിനെ വളർത്തുമ്പോൾ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായി പോയവരുണ്ട്, അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS? ഐ റിപ്പീറ്റ്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 19. നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറയായിരുന്നു കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ തൽക്കാലത്തേക്ക് നമ്മുടെ പീഡിക ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യം, നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഒരുപാട് ട്രോമാസ് ചെറുപ്പത്തിൽ കിട്ടിയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആള്, നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ക്രെഡിറ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഒരു തമാശ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ നിൽക്കാറില്ല. 99% അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഏത് പോയിന്റിലാണോ സങ്കടാവുന്നത്, ഏതൊരു പോയിന്റിലാണോ ലൈഫിൽ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ടാവുക, അതൊക്കെ ഞാൻ വളരെ വലിയ കാര്യമായിട്ട് എൻഷർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ അങ്ങനെ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക കേട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹായ് ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറേ അധികം വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. വോളണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒന്നും പ്രതീക്ഷിക്കാണ്ട് എന്നെ സ്വന്തം താല്പര്യ പ്രകാരം ഒരു സേവനം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ അതിലും സന്തോഷമുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യം വേറെ എന്താണല്ലേ? ആരും നിർബന്ധിക്കാണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യുക, അതും ഒരു സർവീസ് ആകുമ്പോ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ലെവൽ. വേൾഡ് സോയിൽ ഡേ എന്ന് പറയുമ്പോ നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലെ. മണ്ണ് എന്ന് പറയുമ്പോ നമുക്ക് ഓർമ്മ വരിക കർഷകരെയാണ്. നമുക്കും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കർഷകരായിട്ട് മാറാവുന്നതേ ഉള്ളൂ. വീട്ടിലിരിക്കുന്ന സമയത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിനകത്ത് ഹരിതഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല പച്ചക്കറിയും കാര്യങ്ങളും നട്ടു വളർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാലേ പിന്നെ എന്തിനാ ഈ കടയിൽ പോയിട്ട് മരുന്നടിച്ച പച്ചക്കറി വാങ്ങേണ്ട ആവശ്യം. മഞ്ജു ചേച്ചിയുടെ ഹൗ ഓൾഡ് ആർ യു മൂവി വന്നതിന് ശേഷം കുറെ പേരൊക്കെ ഈ സെറ്റപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫിലിമിന്റെ ചൂടൊക്കെ കഴിഞ്ഞ് കോവിഡും കൂടി കഴിഞ്ഞപ്പോ എല്ലാരും തിരിച്ച് ബാക്കോട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തിയിരിക്കുക. നമുക്ക് വേണ്ട പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാല് അതിലും വലിയൊരു കാര്യമില്ല അല്ലെ. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ചൊട്ടുമ ചട്ടുമ ചടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി രോഗ ചച്ചി.

0: ചൊക ചകജോ തൊട്ടു തട്ടി വെച്ചോ തടിപിടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടിപിടിനോന്ന് ചച്ചിരിക്കും മരിക്ക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: സൗന്ദര്യത്തെ സ്നേഹിക്കരുത്, നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ആത്മീയ ഗുരുവായിരുന്ന ഓഷോയുടെ വളരെ സുന്ദരമായിട്ടുള്ള വാക്കുകളാണ് കേട്ടോ അത്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. ഒരു പേഴ്സന്റെ ക്യാരക്ടറാണ് ഒരു ജീവിതത്തെ യഥാർത്ഥത്തില് മനോഹരവും സംതൃപ്തമാക്കുന്നത് അല്ലെ. ബാഹ്യ സൗന്ദര്യത്തില് അട്രാക്ട് ചെയ്യപ്പെടുന്നതിന് പകരമായിട്ട് കൈൻഡ്നെസ്, സപ്പോർട്ട്, ഹാപ്പിനെസ് ഇതിലൂടെ നമ്മുടെ ലൈഫിന് വാല്യൂ നൽകുന്ന ഒരാളില് എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പ്യുർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ ഒരു റിലേഷൻ, പരസ്പര വിശ്വാസം, ഹാപ്പിനെസ് ഇതൊക്കെയാണ്. റിയൽ ബ്യൂട്ടി എന്നുള്ളത് സത്യത്തില് ആന്തരികമാണ്. ബാഹ്യ സൗന്ദര്യം ടെമ്പററി മാത്ര, എന്നും ഒരുപോലെ ഒന്നും ആവില്ല അല്ലേ. ഇത് എപ്പോഴും നമുക്ക് വളരെ സുന്ദരികളും സുന്ദരന്മാരായിട്ടിരിക്കാനായിട്ട് പറ്റുമോ? പ്രായമാവും തോറും സൗന്ദര്യം ചെറുതായിട്ടൊക്കെ കുറഞ്ഞു തുടങ്ങില്ലേ. എന്നാലും നമ്മുടെ ക്യാരക്ടറിന് ഉള്ളിലുള്ള ആ ഒരു സൗന്ദര്യത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? ഒരിക്കലില്ല അല്ലേ. നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെയുള്ളതാണ്. സോ ഒരു കാരണവശാലും ഔട്ടർ ബ്യൂട്ടി മാത്രം നോക്കിയിട്ട് ഒരാളെ സ്നേഹിക്കാതിരിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു പഴഞ്ചൊല്ല് വെറുതെയാണോ നമുക്ക് കാരണവന്മാര് പകർന്നു തന്നിരിക്കണേ? സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. My Radio 90 FM.

കുക്കിങ്ങിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പച്ചക്കറിയാണ് തക്കാളി അല്ലേ. തക്കാളിക്ക് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പങ്കുണ്ട് ഇത്രേ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. തക്കാളി എന്ന് പറയുന്ന സംഭവം ചില്ലറക്കാരനല്ല, പല തരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള ബെസ്റ്റ് റെമഡിയാണ് തക്കാളി. കരിവാളിപ്പ് അകറ്റാനായാലും ഓയിൽനെസ് കുറയ്ക്കാനായാലും ഓപ്പൺ ഹോൾസിനെ കുറയ്ക്കാനായാലും ഈ ഒരു സംഭവം അടിപൊളിയാണ്. തക്കാളിയിലുള്ള വൈറ്റമിൻ സി, ലൈക്കോപിൻ, ആന്റി ഓക്സിഡൻസ്, ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയിട്ട് തക്കാളി വെച്ചിട്ട് എന്താ ചെയ്യാന്നല്ലേ ചിന്തിക്കുന്നേ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ Anjali, only on my radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

തക്കാളിയുടെ കൂടെ കുറച്ച് വേറെ ഐറ്റംസ് കൂടി ചേർത്തിട്ടേ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ക്ലൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വെൽക്കം ബാക്ക്, കേട്ടോണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. പഴുത്ത തക്കാളി മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടിയിലും മുക്കി നമ്മുടെ മുഖത്ത് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നിറം വെക്കാനും മുഖത്തെ ഓയിൽനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. തക്കാളി പേസ്റ്റും ഓട്സ് പൊടിച്ചതും കൂടിയിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താല് കരുവാളിപ്പൊക്കെ അകറ്റാനായിട്ട് അടിപൊളിയാണ്. പഴുത്ത തക്കാളി മുറിച്ചിട്ടേ പഞ്ചസാര ഇട്ടിട്ട് സോഫ്റ്റ് ആയിട്ട് ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഡെഡ് സ്കിന്നിനെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഈ ഒരു സംഭവം സഹായിക്കും. തൈരും തക്കാളി പൾപ്പും കൂടിയിട്ട് ചേർത്തിട്ടുള്ള മിക്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നല്ലൊരു തിളക്കം കിട്ടുത്രേ. സ്കിന്നിലെ സ്വെല്ലിങ് കുറയ്ക്കാനും സൺ ടാൻ ഇഷ്യൂസിനെ പരിഹരിക്കാനും തക്കാളി ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൻസറും കൂടിയാണ് തക്കാളി. അതുകൊണ്ട് തന്നെ നമ്മള് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാല് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അഴുക്കും പൊടി പടലങ്ങളും ഒക്കെ റിമൂവ് ആയി കിട്ടും. തക്കാളി വെച്ചിട്ട് നല്ലൊരു അടിപൊളി പാക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

തക്കാളി വെച്ചിട്ട് ഒരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ പറഞ്ഞുതരട്ടെ. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നല്ല പഴുത്ത തക്കാളിയെ ഉടച്ച് ജ്യൂസ് എടുക്കുക. അതിൽ തേൻ, തൈര്, നാരങ്ങാ നീര്, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള പേസ്റ്റ് ആക്കി മാറ്റാം. ഇത് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ചെടുക്കുക. ടോണറിന്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. സ്കിന്നിലെ ഹോൾസ് ചെറുതാകാനും സ്കിന്നിന് തിളക്കം നൽകാനും നേർത്ത ലൈൻസും ചുളിവുകളും കുറയ്ക്കാനും ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും. ഫ്രീ റാഡിക്കൽസും പൊല്യൂഷനും യുവി റേസും ഒക്കെ കാരണമുണ്ടാവുന്ന കേടുപാടുകളിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ് ഈ പറഞ്ഞ ഫേസ് പാക്ക്. തൈരിന്റെയും തേനിന്റെയും പ്രസൻസ് മോയ്സ്ചറൈസേഷനും സോഫ്റ്റ്നെസ്സും കൊടുക്കും. മുഖക്കുരു കുറയാനും ഈ പാക്ക് ബെസ്റ്റാണ്. സൂര്യതാപം മൂലമുണ്ടാവുന്ന റെഡ്നെസ്, സ്വെല്ലിങ് ഇതൊക്കെ കുറയ്ക്കാനും ഈ ഒരു പാക്ക് കൊണ്ട് സാധിക്കും. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരും തക്കാളിക്ക് അലർജി ഉള്ളവരും ഈ സംഭവം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കേട്ടോ. ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടാനായിട്ട് പഴുത്ത തക്കാളി തന്നെയാണ് നല്ലത്. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കിയിട്ട് 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട. തക്കാളി അവൻ ചില്ലറക്കാരനല്ല. അപ്പൊ നമുക്ക് മാക്സിമം അതിനെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് സാമന്തയുടെ കല്യാണം കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അല്ലേ. കോയമ്പത്തൂരിലെ ഇഷയോഗ ഫൗണ്ടേഷനിൽ വെച്ചിട്ടാണ് സാമന്ത രുത് പ്രഭുവിനെ പ്രൊഡ്യൂസറായിട്ടുള്ള രാജ്നിധി മോരു മിന്നു ചേർത്തിയത്. ചടങ്ങ് വളരെ സിമ്പിൾ ആയിരുന്നെങ്കിലും ചടങ്ങില് നമ്മുടെ സാമിന്റെ ലുക്കിനെ പറ്റിട്ടാണ് എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അതിമനോഹരമായിട്ടുള്ള ഒരു റെഡ് കളർ പട്ട് സാരി ആയിരുന്നു സാമന്ത ധരിച്ചിരുന്നത്. സാറ്റിൻ സിൽക്കില് കൈകൊണ്ട് നെയ്തെടുത്ത ട്രഡീഷണൽ ബനാറസി സാരി. ഡിസൈനർ അർപ്പിത മേത്തയുടെ പ്രൈം കളക്ഷനിൽ നിന്നുള്ളതായിരുന്നു ഈ ഒരു സാരി കേട്ടോ. ക്വൈറ്റ് ബ്യൂട്ടി എന്ന ഫാഷൻ തീമിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു പീസ്. ഇന്ത്യൻ നെയ്ത്തിന്റെ മാസ്റ്റർ ക്ലാസ് ആണ് ഈ ഒരു വസ്ത്രമെന്ന് ഇതിനകം ലോകം മുഴുവനായിട്ടും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സാമിന്റെ ആ ലുക്കില് അല്ലെങ്കിൽ ആ സാമിന്റെ സാരിയും എല്ലാം ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാലോ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ஹாய் ஹலோ, வெல்கம் பேக் அண்ட் வெரி குட் மார்னிங் டியர் லிசனர்ஸ். இட்ஸ் மீ ஆர் ஜே அஞ்சலி. கேட்டுக்கொண்டிருக்கோம் மேஜிக் லாஜிக். நம்ம പറഞ്ഞുകൊണ്ട് വന്നത് സാമിന്റെ ആ ഒരു മാരേജ് ലുക്കിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. ഒരൊറ്റ ആർട്ടിസ്റ്റിന്റെ 168 മണിക്കൂറിലധികം സമയത്തെ ഹാർഡ് വർക്ക് ആണ് ഇത്രേ ആ ഒരു സാരിയുടെ നെയ്ത്ത്. ഫേമസ് ആർട്ടിസ്റ്റ് ജയ്ദീപ് ബോസ് ഡിസൈൻ ചെയ്ത ജംതാനി ട്രീ ഓഫ് ലൈഫ് എന്ന മോട്ടിഫോട് കൂടിയിട്ടുള്ള ബ്ലൗസ് ആണ് മോസ്റ്റ് അട്രാക്റ്റീവ് ആണ്. നേരത്തെ പൗഡർ സാരി ബ്യൂട്ടികൾ, നിഷി നെയ്ത്തുള്ള ബോർഡർ, കൂടാതെ ബീച്ച് ഗോൾഡ് സരിദോസി വർക്ക്, ഇതൊക്കെ കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ ലുക്ക് ആണ് നൽകിയിരിക്കുന്നത്. ട്രഡീഷണൽ നാദിദാർ, കദ്ദാന, കസബ്, ചെറിയ മിററുകൾ, ഇതിന്റെയൊക്കെ സമന്വയം വേറെ ലെവൽ ലുക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ലക്ഷറിയിലെ സിംപ്ലിസിറ്റി, അതാണ് ക്വയറ്റ് ബ്യൂട്ടി. ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ പ്രിൻസസ് അല്ലേ. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

സാമിന്റെ സാരി മാത്രല്ല കേട്ടോ, സാമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം കുറച്ചു കാലം മുമ്പേ ചർച്ചകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുവിടാനായിട്ട് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് മുൻപേ തന്നെ നമ്മൾ എല്ലാരും ശ്രദ്ധിച്ചിരുന്നതാണ് സാമന്തയുടെ കയ്യിലുള്ള ആ ഒരു റിംഗ് അല്ലേ. പക്ഷെ അത് വെഡിങ് റിംഗ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഇപ്പൊ റീസെന്റ് മാരേജിന്റെ പിക്സ് കണ്ടപ്പോഴാണ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള വെരി സ്പെഷ്യൽ പീസ്, പോർട്രേറ്റ് കട്ട് ഡയമണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ആ ഒരു റിംഗ്. ഗ്ലാസ് പീസ് പോലെ നേർത്തതും ഐസ് പോലെ മിനുസമാർന്നതുമായിട്ടുള്ള ഒരു ഡയമണ്ട് ആണ് അത്. നടുവില് വലിയൊരു വജ്രത്തിന്റെ പീസും ചുറ്റുമായിട്ട് ഇതളുകൾ പോലെ 8 ചെറിയ കല്ലുകളും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണെങ്കിലും കാണുന്നവർ വിചാരിക്കും ഓ ഈസി ആയിട്ടുള്ള മേക്കിംഗ് ആണല്ലോ എന്ന്. എന്നാലേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് റിംഗ് ആണ് ഇത്. രാജ്നിധി മോറോ നമ്മുടെ സാമിന് അണിയിച്ചു കൊടുത്ത ഈ ഒരു വെഡിങ് റിംഗിന്റെ റേറ്റ് എത്രയാണെന്നറിയോ? ഏകദേശം 1.5 കോടി രൂപയോളം വരുന്നുണ്ട് ഇത്രേ. എന്തായാലും നമ്മുടെ ന്യൂ സെലിബ്രിറ്റി കപ്പിളിന് എല്ലാവിധ വിവാഹ ആശംസകളും നേരാണ്. തിരിച്ചു വരാൻ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ് ഒക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചിക്കൻ ഫ്രൈ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലേ. അത് തന്നെ ഒരു അൽഫാം സ്റ്റൈലില് വെറൈറ്റി മസാല വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് എന്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ, ഇതിന്റെ പേറ്റന്റ് എനിക്ക് മാത്രമുള്ളതാണ്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ഒരു പാൻ എടുത്തിട്ട് ഹോൾ ഗരം മസാല, പച്ചമല്ലി, വറ്റൽ മുളക്, കറിവേപ്പില, സ്വല്പം നാളികേരം ചെറുകിയത്, കാഷ്യൂ നട്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു അഞ്ചെട്ട് ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് ഐറ്റംസും കൂടെ തന്നെ ഒരു തക്കാളി, ഒരു സവാള, കുറച്ചധികം മല്ലിയില, പച്ചമുളക്, സ്വല്പം തൈര്, ഒരു സ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. ഈ പേസ്റ്റും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളിൽ നന്നായിട്ട് അങ്ങ് പുരട്ടി വെക്കാം. എന്നിട്ട് 1 മണിക്കൂർ സമയം മാറ്റി വെക്കാം. നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1-2 ടേബിൾ സ്പൂൺ മാത്രം ബട്ടറോ നെയ്യോ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോ നമ്മുടെ ഈ ചിക്കൻ പീസുകൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ. ഇനി അൽഫാമൊക്കെ പോലെ ഒരു സ്മോക്കി ടേസ്റ്റ് ഒക്കെ ഇതിന് വേണം എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം, ഒരു ബൗളില് കുറച്ച് കനലും അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ആ ബൗള് അങ്ങനെ തന്നെ നമ്മുടെ ഈ ചിക്കൻ പീസുകളുടെ ഇടയിലായിട്ട് നടുക്കായിട്ട് ഇറക്കി വെച്ചിട്ട് ആ പാൻ ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴല്ലോ നല്ല സ്മോക്കി ആയിട്ടുള്ള സ്മെല്ലും ആ ഒരു സ്മോക്കി ടേസ്റ്റും വരുന്ന അടിപൊളി ചിക്കൻ ഫ്രൈ അങ്ങ് റെഡി ആയിട്ടുണ്ട്. എന്റെ കോവിഡ് കാലത്തെ ഒരു പരീക്ഷണമായിരുന്നു എന്തായാലും. അപ്പൊ എന്റെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്. My Radio 90 FM, 90 FM. Keterinya, kootukuda.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് വെരി വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കുറേ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് സ്റ്റേഷൻ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എന്താ, 1 മണിയാവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയം വളരെ അടുത്തു എന്നുള്ളത് തന്നെയാണ് മീനിങ് അല്ലേ. ഞാൻ എന്നും പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ടാണ് അല്ലെ. ഇന്നത്തെ സന്തോഷമാണ് ഇന്ന്, നാളെ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ആർക്കും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സന്തോഷ നിമിഷങ്ങൾ കിട്ടുമ്പോൾ അത് മാക്സിമം അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എവിടെ പോകുന്നു, എന്ത് കാണാനായിട്ട് പോകുന്നു എന്നുള്ളതല്ല, ആരുടെ കൂടെ ട്രിപ്പ് പോകുന്നു എന്നുള്ളതിലാണ് കാര്യം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ജസ്റ്റ് ഒരു റൈഡിന് പോയാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെ. അപ്പോ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ലവബിൾ ആയിട്ടും ഇരിക്കുക. അടുത്ത ദിവസം പാക്കലാം, കേട്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇറ്റ്സ് മി ആർജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

hello, good afternoon, my beautiful listeners. Welcome to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് ഹർഷേദ്ജ ചോരകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ എന്തൊക്കെയാണ് പരിപാട്ടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഉഷാറായിട്ടിരിക്കുകയാണോ? ശരിക്കുണ്ടല്ലോ, ഞാൻ ആലോചിക്കായിരുന്നു ഇന്ന് വരാൻ നേരത്തെ കുറെ കുട്ടികളെ കണ്ടുട്ടോ. ഇവര് ബാഗൊക്കെ ഇട്ട് നിൽക്കുന്ന കണ്ടപ്പോ ഒന്നും കൂടിയും അങ്ങോട്ട് പോകാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ പോകാനായിട്ട് പറ്റും. പക്ഷെ അന്നത്തെ പോലെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് പോകാനായിട്ട് അങ്ങനെ കുതിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് യൂണിഫോം ഇടാണ്ട് കളർ ഡ്രസ് ഇട്ട് വരാനായിരുന്നു ഇഷ്ടം. ഇന്ന് ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയില്ലേ, ആ ഒരു യൂണിഫോം ഒന്നും കൂടി അല്ലേ. നമുക്ക് ആ ഒരു ടൈമിൽ അത്ര വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് പിന്നീടാണ് അതിൻ്റെ ഒരു വാല്യൂ എത്ര മാത്രമാണ് എന്ന് മനസ്സിലായത്. ചിലത് അങ്ങനെയാണ്, കുറച്ച് വൈകിയായാലും നമ്മൾക്ക് തിരിച്ചറിവ് അതെന്തായാലും വരുന്നേ. എന്തായാലും ദേ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയ പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഹർഷേന്ദ്ര ജോരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, നമ്മൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ദാസ സമയാകും എല്ലാം അങ്ങോട്ടേ ശരിയാകുന്നേ. അങ്ങനെ സമയത്തെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കാത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഹാപ്പിനെസ് നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് വിട്ടുപോകാറുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പ്രസന്റ് ടെൻസിൽ പാസ്റ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് തിങ്ക് ചെയ്യും. അങ്ങനെ ഇപ്പോഴത്തുള്ള ഒരു പ്രസന്റ് ടെൻസിൽ നമുക്ക് ഹാപ്പി ആകാനൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, കാരണം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വീണ്ടും ആ ഒരു യൂണിഫോം ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെയാണ്. സോ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക, ഓരോ സമയവും വേസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കുക. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്ക് സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ നിരഞ്ജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ആ ഒരു സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം എന്താണ് എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ സിനിമാ വിശേഷങ്ങളുടെ നിറായിട്ടുണ്ട്. സിനിമാ വിശേഷങ്ങളിൽ നവൾ എന്ന് പറയുന്ന മൂവി സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത 2014 പുറത്തിറങ്ങിയ ആംഗ്രി ബേബീസ് ഇൻ ലവ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ പ്രണയം, വിവാഹം, പിന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഇതെല്ലാം ചേർന്നതാണ് ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന സിനിമ. ബേസിക്കലി ഈ ഒരു കഥയിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് കരുതുന്ന ദമ്പതികൾ യഥാർത്ഥ മനസ്സിലാക്കാൻ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഈ സ്നേഹത്തിനൊപ്പം വരുന്ന ഈഗോയും തെറ്റിദ്ധാരണകളും ഒരുമിച്ച് നേരിടുമ്പോൾ അവരുടെ ബന്ധം എങ്ങനെ മാറുന്നു എന്നതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. എന്തായാലും ആ ഒരു കോംപ്ലിക്കേഷൻ ആ ഒരു കെട്ടുകളിലേക്കൊക്കെ കുടുങ്ങുന്നതിന് മുൻപായി, കയറുന്നതിന് മുൻപായി, അഴിക്കുന്നതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, നമ്മുടെ കഥയിലേക്ക് വരുമ്പോ, ആംഗ്രി പീപ്പിൾസ് ഇൻ ലവ് ആ ഒരു മൂവിയിലേക്ക് വരുമ്പോ, ഈ വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും അവരുടെ ജീവിതത്തിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇരുവരും തങ്ങളുടെ സ്വഭാവത്തിലും ചിന്തകളിലും വ്യത്യസ്തരായതിനാൽ സ്നേഹത്തിനൊപ്പം ഈഗോയും തെറ്റിദ്ധാരണകളും അവരുടെ ബന്ധത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് കഥ. ഒരു സാധാരണ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷങ്ങളും നിരാശകളും പിണക്കങ്ങളും ഒത്തുതീർപ്പുകളും സിനിമ രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ധത്തിൽ ജയിക്കുന്നത് ആരെന്നല്ല, പരസ്പരം മനസ്സിലാക്കുന്നതാണല്ലോ യഥാർത്ഥ വിജയം എന്ന് പറഞ്ഞാല്. അങ്ങനെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ഒരു തിരിച്ചറിവാണ് എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിലെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള നിറമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾക്ക് ശേഷം കേട്ടുകൂട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമ

ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളില് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. രണ്ടു നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക. 80% ബാക്ടീരിയ നാക്കിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ നാക്ക് വൃത്തിയാക്കുക, അതുപോലെ വെള്ളം ആവശ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ കുടിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു നേരമെങ്കിലും ഈ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടും. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ പല്ലിനിടയിലൊക്കെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു കളയാൻ വേണ്ടിയിട്ടും ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കാലത്താണ്, മഴക്കാലത്താണ് നമ്മൾ കൂടുതലും ദന്തപരിചരണം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അമിതമായി ചൂടുള്ള വെള്ളവും അമിതമായി തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലേ ഇത്രയും സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്നൊരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും രണ്ടു നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാറ്റ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ആംഗ്രി ബേബീസ് ഇൻ ലവ് ആ ഒരു മൂവിയിലേക്ക് വരുമ്പോ ചിത്രത്തില് പ്രണയത്തിന് ശേഷമുള്ള വിവാഹ ജീവിതത്തിലെ യഥാർത്ഥങ്ങളെയാണല്ലേ പ്രധാനമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അനൂപ് മേനോനും ഭാവനയും അവതരിപ്പിച്ച ദമ്പതികളുടെ കെമിസ്ട്രിയാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. പിന്നെ തമാശയോടൊപ്പം ബന്ധങ്ങളുടെ ഗൗരവമുള്ള വശങ്ങളും സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ പ്രണയ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹ ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതുകൊണ്ടൊക്കെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുമായിട്ടൊരു ഇന്ററാക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഏതായാലും നമ്മുടെ ഇൻട്രസ്റ്റ് ഏറിയ സിനിമകളെ കുറിച്ച്, സിനിമ കഥകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഇടയിൽ കുറച്ചും കൂടി ഒന്ന് കളറാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഏർഷേ ധീരാറ്റ് ചാരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ആംഗ്രി ബേബീസ് ഇൻ ലവ് ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോ നമ്മുടെ നായകനും നായികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളർന്ന് അവരുടെ ബന്ധം വലിയൊരു പ്രതിസന്ധിയിലാകുന്നുണ്ടല്ലേ. ഇരുവരും തങ്ങളുടെ നിലപാടുകളിലും അഹങ്കാരത്തിലും ഉറച്ചു നിൽക്കുമ്പോ അവിടെ വരുന്ന ആ ഒരു അകലവും അതുപോലെ തന്നെ വീർപ്രിയലിന്റെ ആ ഒരു വേദനയും പരസ്പരം നഷ്ടപ്പെടും എന്ന തിരിച്ചറിവും അവരെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ സഹായിക്കുകയാണല്ലേ. അവസാനം അവർ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരാളുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും സ്നേഹം നിലനിർത്താൻ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണെന്ന തിരിച്ചറിവും ഇരുവരും വീണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണല്ലേ. ശരിക്കും ഈ ഒരു സിനിമയിൽ പറയുന്നത് ഒരു ബന്ധം ഉണ്ടാകുന്നത് സ്നേഹം കൊണ്ട് മാത്രമല്ല, ഈ വിശ്വാസം, ക്ഷമ, ആശയവിനിമയം, പരസ്പര ബഹുമാനം ഇതെല്ലാം ചേർന്നതാണെന്നും അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ അവരെ മനസ്സിലാക്കാനും അവരുടെ കുറവുകളോടൊപ്പം സ്വീകരിക്കാനും പഠിക്കണം. ഈ ചെറിയ പ്രശ്നങ്ങൾ വലിയ അകലമായി മാറാതിരിക്കാൻ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് സന്ദേശങ്ങളൊക്കെയാണല്ലേ. എന്തായാലും ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നമ്മുടെ ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയുള്ള പാടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്, ട്രെൻഡായി മാറുന്നത് നമ്മുടെ പഴയ ബാലതാരങ്ങൾ. അതായത് പണ്ടത്തെ സിനിമകളില് ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആരാണ് എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റിന്റെ ഒരു കം ബാക്കും, അതുപോലെ തന്നെ ആ ഒരു പഴയ വീഡിയോസും മന്നും മിന്നും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ ആണല്ലേ, അത് പ്രേക്ഷകരും ഏറെ ഏറ്റെടുക്കുന്നുണ്ട്. പ്രേക്ഷകരും ഒരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് കാണുമ്പോ, ആ ഒരു ട്രാൻസിഷൻ കാണുമ്പോ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, അന്നത്തെ ഞാനും ഇന്നത്തെ ഞാനും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെയാണ് അല്ലേ. എന്തായാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്നത്തെ നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ നിങ്ങൾക്ക് എന്താണ് പറയാറായിട്ടുള്ളത്? എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ആ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ സിനിമകളിലേക്കൊക്കെ വരുമ്പോ ഓസ്കാർ ജേതാവ് ജെസിക്ക ജസ്റ്റൈൻ പ്രധാന വേഷത്തിലെത്തുന്ന ഹൊറർ ചിത്രം മനദവ് മമ്മി ട്രെയിലർ അങ്ങനെ ദൈ പുറത്തെത്തിരിക്കുകയാണല്ലേ. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമായ അദർ മമ്മിയിൽ ഇരട്ട വേഷത്തിലാണ് ജെസിക്ക എത്തുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി സ്ക്രീനിങ്ങിന് മുന്നോടിയായാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടത്. കോൺജറിംഗ്, ഇൻസീഡിയസ് എന്നീ ചിത്രങ്ങൾ നിർമ്മിച്ച ജെയിംസ് വാൻ, ഒബ്സഷൻ എന്ന ഹൊറർ ചിത്രം നിർമ്മിച്ച ജാസൻ ബ്ലൂമും എന്നിവർ ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരു ഗംഭീര പ്രതീക്ഷയാണ്. ഈ ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും പേടിക്കാനായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെ ആണല്ലേ. ഏതായാലും പുതിയ മൂവീസിലേക്കൊക്കെ വരുമ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപ് ഒന്ന് കൊള്ളാകാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ചെയ്യാണ്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു വാരാന്ത്യം പ്രേക്ഷകരുടെ മുൾമുനയിൽ നിർത്താനായിട്ട് ഒ ടി ടിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് സിനിമകളാണല്ലേ എത്തിയിട്ടുള്ളത്. അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ചിത്തനി. അതാണ് ഇപ്പൊ ഏറെ ആകർഷകമായി നിൽക്കുന്നത് അല്ലെ. ഈ ഭയത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന ഈ ചിത്രത്തിനൊപ്പം തമിഴ് സൂപ്പർ താരങ്ങളായ സിദ്ധാർത്ഥ്, ആർ ശരത് കുമാർ എന്നിവർ ഒന്നിക്കുന്ന 3BHK എന്ന ജനപ്രിയ കുടുംബ ചിത്രത്തിന്റെ മലയാളം പതിപ്പും ഈ വാരാന്ത്യത്തിൽ മികച്ചൊരു സിനിമ വിരുന്നൊരുക്കും. അപ്പൊ ഈ ഒരു വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ചിത്തിനി പ്രേക്ഷകർക്ക് തികച്ചും വേറിട്ടൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ അനുഭവമായിരിക്കും സമ്മാനിക്കുക എന്നൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ഉള്ള പാടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: Qué infame. മുഖം അത്ര പോരാൻ തോന്നുന്നല്ലേ.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?
0: Mm-hmm.

0: ഏയ് ദാസന്റെ വിജയന്റെ ദുബായ്
1: സിഐഡി എസ്കേപ്പ്.
2: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
3: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
4: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അഗ്രതി, നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം മിസ്സായർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യമായി ഞാൻ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ചോദ്യം മുട്ടൻ സമയം കളയാതെ എന്തായിരുന്നു എന്ന് ഒന്നും കൂടി നോക്കാല്ലേ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GPS എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്എംഎസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനത്തെ ഈ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാകാൻ ആയിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആകാറായി. എന്ത് പെട്ടെന്നാണല്ലേ, കണ്ണടച്ച് തുറക്കുന്നപ്പത്തിന് 3 മണിക്കൂർ പോയത് അറിഞ്ഞിരുന്നില്ല. ചിലത് അങ്ങനെയാണ്, ഇൻട്രസ്റ്റോടുകൂടി കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാറായിട്ടിരിക്കുമ്പോൾ ഈ 3 മണിക്കൂർ 3 മിനിറ്റ് പോലെയൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ ചില കാര്യങ്ങളുണ്ട്, 1 മിനിറ്റ് പോലും എന്താ നീങ്ങാത്തേ എന്ന് നമ്മൾക്ക് തോന്നാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ഇൻട്രസ്റ്റോടുകൂടി തന്നെ ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് എന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ അതേസമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കുമായി കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ സൈനിങ് ഓഫ് നൗ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെയൊക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് എങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കം ഉണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്നെ സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റു പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തു ആയാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിനിടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്.

0: പെണ്ണെ എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്തെ ദന്ത സംരക്ഷണം, മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണു റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകള് ഈ ഊന്ന് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും ആവശ്യം.
1: My Radio 90 FM.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്.
1: ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തനുമില്ലടാ.
2: ചേട്ടാ ഞാൻ ഒരു ഗീച്ചാലോ?
1: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Oh my goodness.

0: വർദ്ധിച്ചു വരികയാണല്ലോ. ശിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ച് പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ

0: ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

ഗുഡ് ഈവനിങ് തൃശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ്. ആൻഡ് വിത്ത് യു ഇസ് മീ ആജേ ഡൊമിനിക്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജോലിയും ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ് അല്ലേ. സോ ഹൗ വാസ് യു ഡേ? ഓക്കെ ആയിരുന്നില്ലേലാ. അപ്പോൾ നല്ല ദിവസമായിക്കോട്ടെ, പൊട്ട ദിവസമായിക്കോട്ടെ, നമ്മുടെ ഡേ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള ഒരു ടിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, അത് നമ്മുടെ ചിരി തന്നെയാണ്. ചിരിക്കാമെന്ന് പറയുന്നത് വേഗം തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് മീ ആർ ജെ ഡൊമിനിക് ഓൺ ലാസ്റ്റ് ബെഞ്ച്.

ചിരിക്കുന്നത് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കും, അതേപോലെ ആയുസ്സൊക്കെ വർദ്ധിപ്പിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് ആർ ജെ ഡൊമിനിക്കാണ്, യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. നമ്മൾ ചിരിയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ ഞാനൊരു രാത്രി പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ബസ് പിടിക്കാൻ നിൽക്കുക. ബസ് എപ്പോഴാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നേക്കാളും പ്രായമുള്ളൊരു ചേട്ടൻ അടുത്ത് വന്ന് നിന്നു. ആളോട് ബസ് എപ്പോഴാണ് വരാ, ബസ് ഇപ്പോൾ വരുമോ, കുറച്ച് കഴിഞ്ഞ് ഇനി ബസ് കിട്ടാണ്ട് ആയാലോ, അങ്ങനെയൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആളെ കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ആളോട് ചോദിച്ചാൽ ആൾക്ക് എങ്ങനെയാണ് തോന്നുക, അത് ശരിയാവോ, അങ്ങനെയൊക്കെ നോ വിചാരിച്ച ആളെ ഇടക്കണ്ണൊക്കെ ഇട്ട് നോക്കി നിൽക്കുക. അപ്പോൾ ആളെ എന്നെ ഇങ്ങോട്ട് നോക്കി, ആളൊന്ന് ചിരിച്ചു, ഞാൻ ആളെ തിരിച്ചു നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറി. ആ ഒരു ചിരി അങ്ങനെ എനിക്കൊരു പുതിയൊരു ബന്ധം തന്നെ ഉണ്ടാക്കി തന്നു. ആ അതേപോലെ വീട്ടിൽ തിരിച്ചെത്താനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, ചിരി വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമായി നമുക്ക് തോന്നാറില്ല. പക്ഷേ ഒരാളുടെ ഡേ ബെറ്ററാക്കുക, ഒരാളെ ഹാപ്പിയാക്കുക, വേറൊരാളുടെ ചിരിയുടെ റീസൺ ആവാനൊക്കെ നമ്മുടെ ഈ ചിരി സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചിരി ശരിക്കും ഒരു പ്രൈസ്ലെസ് ആയിട്ടൊരു ഗിഫ്റ്റ് അല്ലേ? അപ്പോൾ ഒന്ന് ചിരിക്കണോ? ഇത് ആർ ജെ ഡൊമിനിക്കാണ്.

നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മളോട് തന്നെ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന്. വെൽക്കം ബാക്ക്, ദിസ് ഇസ് മീ ആർജെ ഡൊമിനിക് ആൻഡ് യു ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യവും ഈ ജാപ്പനീസ് ആളുടെ വെറൈറ്റി ഫുഡും അവരുടെ ഡിസിപ്ലിനും അവരുടെ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും. ഇതേപോലെയുള്ള ഒരു ജാപ്പനീസ് കോൺസെപ്റ്റാണ് ഈക്കിഗായ്. ഈക്കിഗായ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എ റീസൺ ഫോർ ബീങ്. എന്നാണ് അതായത് ജീവിക്കാനുള്ള ഒരു കാരണം. ഈ ഈക്കിഗായ് എന്ന കോൺസെപ്റ്റ് അഞ്ചായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫ്രാൻസിസ് മിറാലസും ഹെക്ടർ ഗാസി എന്ന് പറയുന്ന രണ്ടു പേർ എഴുതിയൊരു ബുക്കാണ് ഈക്കിഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. അപ്പോൾ ഈ ഈക്കിഗായ് എന്ന ഇവർ എഴുതിയ പുസ്തകത്തിൽ നമ്മുടെ ഈക്കിഗായ് എന്താവണമെന്നും ശരിക്കുള്ള ഈക്കിഗായ് എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈക്കിഗായെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് മുന്നേ ലെറ്റ്സ് എൻജോയ് സം ബ്യൂട്ടിഫുൾ മ്യൂസിക്. ദിസ് ഇസ് മീ ആർജെ ഡൊമിനിക് ആൻഡ് യു ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച് ആൻഡ് യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ ആർ ജെ ഡൊമിനിക് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. ഇക്കിഗായിലെ ഫസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് മറ്റൊരു ജാപ്പനീസ് ഫിലോസഫിയായ കോദാവരിയുമായി ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കോദാവരി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ ഔട്ട്മോസ്റ്റ് പെർഫെക്റ്റ് വേയിൽ കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഗോളായി, അതായത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ അത് ഏറ്റവും എഫിഷ്യൻറ്റും ഇന്നോവേറ്റീവുമായൊരു കാര്യമായി ഒരു രീതിയിൽ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഇക്കുകയും ഇതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. സ്റ്റാർട്ട് സ്മോൾ. ഒറ്റ ദിവസം കൊണ്ടൊന്നല്ലല്ലോ ബുർജേലിഫിയൊക്കെ ഉണ്ടായത്. നമ്മളിപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രേറ്റ്നസ് ഡസൻ കം ഈസി എന്നതാണ്. അതിനുവേണ്ടിയുള്ള എഫേർട്ട് നമ്മൾ എന്തായാലും ഇട്ടേ മതിയാവും. എപ്പോഴും കൂൾ ആൻഡ് കാമായി നിന്ന് എന്തിനേയും ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് ഹാർഡ്. പക്ഷേ പേഷ്യൻ്റായി നിന്നുകൊണ്ട് തോറ്റു കൊടുക്കാതെ നിന്ന നമ്മൾ ആഗ്രഹിക്കുന്ന വെച്ചിട്ട് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇക്കയിലെ അടുത്ത പില്ലറിനെ പറ്റി പറയുന്നതിന് മുന്നേ കുറച്ച് പാട്ടായാലോ. ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM கேட்டறிஞர் கூட்டுக்கூடா.
1: Mars 2015.

നമ്മളെല്ലാവരും ഇൻഹെറൻ്റ്ലി ഡിഫറെൻ്റ് ആണ് അല്ലേ? നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട്. ഹേ ഗായ്സ്, ദിസ് ഇസ് മീ ആർജി ഡൊമിനിക് ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. നമുക്ക് എല്ലാവർക്കും ഓരോ റോൾ മോഡൽസും നമ്മളെ ഇൻസ്പയർ ചെയ്ത ആരെയിലൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മൾ പലരും നമ്മുടെ റോൾ മോഡൽസിൻ്റെ ഒക്കെ പേഴ്സണാലിറ്റി, സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെട്ട് അവരെ പോലെ ആവാൻ നോക്കാറുണ്ട്. മേ ബി അവരെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മൾ അങ്ങനെ ചെയ്താൽ വേറൊരാൾക്കും നമ്മളോട് അതുപോലെ ഇഷ്ടം തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ബട്ട് ഒന്നും അതേപോലെ ഒന്നും വർക്കാവാറില്ല. അവർ അവരാണ്, നമ്മളും. നമ്മളെത്ര ശ്രമിച്ചാലും നമ്മുടെ റോൾ മോഡൽ പോലെയാവാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇക്കുകൈ ഇതിനെ പറ്റിയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. വേറൊരാൾ പോലെ ആവാൻ നോക്കാതെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് അതിൽ കണ്ടൻ്റ് ആയാൽ നമുക്ക് ശരിക്കും ഹാപ്പി ആവാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ വേറൊരാൾക്ക് ഒരു റോൾ മോഡൽ ആവാൻ നമുക്ക് സാധിക്കുക. അടുത്ത വിശേഷങ്ങൾക്ക് മുന്നേ ഒരു പാട്ടായാലോ. ദിസ് ഇസ് മീ ആർജി ഡൊമിനിക് ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അടുത്ത രണ്ട് പില്ലർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളുടെയും സന്തോഷങ്ങളുടെ പിന്നാലെയും പോവുകയും അതേസമയം നമ്മുടെ സോഷ്യൽ സർക്കിളിനും സൊസൈറ്റിക്കും ഒത്തൊരുമയോടെ ജീവിക്കാൻ പറ്റുകയും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ നോക്കുകയും ചെയ്യുക എന്നാണ്. ഹേയ്, ദിസ് ഇസ് മീ ആജി ഡൊമിനിക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ്. നമ്മൾ നമ്മുടെ ഡ്രീംസ് ചേസ് ചെയ്യണം, പക്ഷേ നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് ശല്യം വരുന്ന രീതിയിലാകരുത്. നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളെ ദോഷമായി ബാധിക്കുമോ എന്നത് നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തത് ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യുന്ന നമുക്കിതിന് എവിടെയാ നേരം എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? പാർട്ടി ചെയ്യാനോ സിനിമയ്ക്ക് പോകാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു ചെറിയ ഹോബീസ് അല്ലെങ്കിൽ പാഷനൊക്കെ ഉണ്ടാവില്ലേ? അത് റൈറ്റിംഗ് ആയിക്കോട്ടെ, സിംഗിങ് ആയിക്കോട്ടെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. എല്ലാ ദിവസവും അതിനുവേണ്ടി ഒരു 15 മിനിറ്റ്സ് മാറ്റിവെക്കുക. ഓരോ വീക്കും നിങ്ങളുടെ പ്രോഗ്രസ് ഒന്ന് നോക്കി നോക്കുക. മുന്നത്തെ വെച്ച് എന്തോരം ഡിഫറൻസ് ഉണ്ടെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൈ ഇറ്റ്, യു വിൽ സീ ദ റിസൾട്ട്സ്. ലാസ്റ്റ് പില്ലറിനെ പറ്റി പറയുന്നതിന് മുന്നേ ലെറ്റ്സ് റീചാർജ് വിത്ത് സം മെസ്മറൈസിംഗ് സൗണ്ട് ട്രാക്സ്. ദിസ് ഇസ് മീ ആജി ഡൊമിനിക് ആൻഡ് ലിസൺ ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇനി ഏറ്റവും അവസാനത്തെ പില്ലറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് യുവർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. ഇക്കയിലെ ലാസ്റ്റ് പില്ലർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്നർ സൈഡിനെ പുറത്ത് കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. നമ്മളിപ്പോഴും നമുക്കുണ്ടായ കാര്യങ്ങളെ പറ്റി റിഗ്രറ്റ് അടിക്കുന്നവരും ഉണ്ടാവാത്ത കാര്യങ്ങളെ വെച്ച് ടെൻഷൻ അടിക്കുന്നവരുമാണ് അല്ലേ. നമ്മൾ ഈ ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് ഈ ടെൻഷനൊന്നും നമ്മൾ കാണാറില്ല. അവർ ഭാവി പറ്റി ഒട്ടും ബോധമല്ല, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു മൈൻഡ് സെറ്റിലാണ് അവർ ഇങ്ങനെ കളിച്ച് നടക്കുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ കുട്ടികളെ പോലെ ആവാൻ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്ട്രെസ് ഫ്രീ ആവാനും പ്രൊഡക്റ്റീവ് ആവാനും പറ്റും. സോ സിംപ്ലി പുട്ട്, ലിവ് ഇൻ ദ പ്രസന്റ്. അപ്പോൾ ഇക്കിഗായി പറ്റി നമ്മൾ കുറേയൊക്കെ സംസാരിച്ചല്ലേ, പറ്റുമെങ്കിലും ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ കുറച്ച് പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷമായി തിരിച്ചു വരാം. ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് യു ആർ ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. യു ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ കുറേ ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കുന്ന ഒരു ടൈമിലൊക്കെയാണ്. ഇപ്പോൾ പൂക്കി സെൽഫി, ആറ്റിറ്റ്യൂഡ് പോസ്, ഓറ ഫാമിംഗ് എന്നിങ്ങനെയൊക്കെ പല പല വെറൈറ്റി ഫോട്ടോസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതിനൊക്കെ മുന്നേ ഫോട്ടോ എന്ന് പറയുമ്പോൾ ക്യാമറയിൽ നോക്കി ഒന്ന് ചിരിക്കുക, അത് മാത്രമുള്ള കാലത്തൊക്കെയായിരുന്നു നമ്മൾ ആദ്യം ജീവിച്ചിരുന്നത്. ഹേ, ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് യു ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോഗ്രാഫറെ പറ്റിയാണ്. ഈ ഫോട്ടോഗ്രാഫറുടെ പേര് ജേ വെയിൻസ്റ്റൈൻ എന്നാണ്. ആളെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ടൈറ്റിൽ സോ ഐ ആസ്ക് ദം ടു സ്മൈൽ. ഈ പ്രൊജക്റ്റിൽ ഒരാളുടെ തന്നെ രണ്ട് തരത്തിലുള്ള ഫോട്ടോ എടുക്കും. ഒരെണ്ണം ചിരിക്കുന്നതും ഒരെണ്ണം സീരിയസ് ആയി ചിരിക്കാതെ ഗൗരവം പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയുമാണ്. ഈ രണ്ട് ഫോട്ടോസും അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ഒരു ചിരി ഒരാളുടെ അപ്പിയറൻസും വൈബും എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അതിൽ ആൾ കാണിച്ചു തന്നു. ഇനി പ്രൊജക്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ ലെറ്റ്സ് ലിസൺ ടു സം മൈൻഡ് റിഫ്രഷിംഗ് സോങ്സ്. ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കോട്ടാണ് ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നത്. അല്ലെങ്കിൽ അപ്പിയറൻസസ് ക്യാൻ ബി ഡിസീവിങ് എന്നൊക്കെ. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല. ഹേ ദർ, ദിസ് ഇസ് മീ യോ ആജെ ഡൊമിനിക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ്. നമ്മൾ ജെയിൻ വെയിൻസ്റ്റിൻ്റെ പ്രൊജക്റ്റിനെ പറ്റി കേട്ടു. ഇനി അതെങ്ങനെയാണ് ഉണ്ടായെന്നൊന്ന് കേട്ടാലോ. അപ്പോൾ നീസൈൻ ഇങ്ങനെ ഇന്ത്യയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആളൊരു ഫോട്ടോഗ്രാഫറാണല്ലോ, അപ്പോൾ ഫോട്ടോ എടുക്കാതെ എങ്ങനെയാണ്? അപ്പോൾ ആളിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചേട്ടൻ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ട് ബോഗൊക്കെ വീർപ്പിച്ച് ഗൗരവത്തിൽ നിൽക്കുകയാണ്. ആളെ കണ്ടപ്പോൾ വീൻസ് ഫോട്ടോ എടുക്കാൻ പോയില്ല. എങ്ങാനും തല്ലി കിട്ടിയാലെന്നൊക്കെ പേടിച്ചിട്ടോ. ആളെയും കുറ്റം പറയാനും പറ്റില്ലല്ലോ. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ വീൻസ് വേറെ ഒരാളെ ഫോട്ടോ എടുക്കാനായിട്ട് തിരിഞ്ഞപ്പോൾ ആ ചേട്ടൻ, ആ ഗൗരവമുള്ള ചേട്ടൻ, ആ ഗൗരവമൊക്കെ കളഞ്ഞ് മുഖത്തൊക്കെ ചിരിയായിട്ട് ആളെ വിളിച്ചിട്ട് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചു. എന്താലേ, ഒരു ചിരിയാളുടെ മൊത്തം പേഴ്സണാലിറ്റി തന്നെ മാറ്റി. അപ്പോൾ എങ്ങോട്ടേലും പോകുമ്പോൾ ആരെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തേക്ക്. സോ വൺസ് അഗെയിൻ, കുറച്ച് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചു വരാം. ദിസ് ഇസ് മീ ആജി ഡൊമിനിക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ച് ആണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ട്രാവലിംഗ് അങ്ങനെ ഇഷ്ടപ്പെടാത്തവരെ അധികാരമില്ല. ഒരു ചേഞ്ച് ഓഫ് പ്ലേസിന് ചെറിയൊരു വെക്കേഷനും ഒക്കെ പോലെ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഹേ, ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് ട്യൂൺ ടു ലാസ്റ്റ് ബെഞ്ച്. ഇനി വെറൈറ്റിക്ക് ട്രാവൽ ചെയ്ത് പോയാൽ മലയും ബീച്ചും കുറേ പൂവും പെങ്കുൻ വരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞാലോ? പെങ്കുൻ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ തണുപ്പുള്ള പോളർ സ്ഥലങ്ങളിലേക്കൊന്നും അല്ലട്ട് പോകുന്നേ. സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഓൾഡസ്റ്റ് സിറ്റിയായ മദർ സിറ്റി എന്ന പേരുള്ള കേപ് ടൗണിലേക്കാണ്. അവിടെ നമുക്ക് ഓളിയും തിക്കും തരക്കുള്ള സ്ഥലവും കാണാൻ പറ്റും. അതേസമയം നല്ല പീസ്ഫുള്ളായി ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്പോട്ടും കാണാം. പിന്നെ ഫുഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വേറെ എവിടെയും കിട്ടാതൊരു വെറൈറ്റി ആയ ഒരു യുണീക്ക് ഫുഡ് കൾച്ചറാണ് ഇവിടെയുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറയുന്നതിന് മുന്നേ ലെറ്റ്സ് ലിസൺ ടു സം ബ്യൂട്ടിഫുൾ മെലഡീസ്. ദിസ് ഇസ് മീ ആർ ജി ഡൊമിനിക് ആൻഡ് ലിസണിങ് ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

வெல்கம் பேக். திஸ் இஸ் மீ ஆர்ஜே டொமினிக் ஆண்ட் யூ லிஸ்னிங் டு லாஸ்ட் பெஞ்ச். ஸோ கேப் டவுனில் போவானே എന്തായാലും കാണേണ്ട കുറച്ച് സ്പോർട്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ടേബിൾ മൗണ്ടൻ, ഇതൊരു ടേബിൾ ടോപ്പ് പോലെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ഓൾസോ വൺ ഓഫ് ദ സെവൻ വണ്ടേഴ്സ് ഓഫ് നേച്ചർ. ഇതിൻ്റെ കൂടെ തന്നെയുള്ള സ്ഥലമാണ് ബൗൾഡസ് ബീച്ച് എന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൻഗ്വിനെ കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് നീന്താനൊക്കെ പറ്റൂട്ടോ. നേരത്തെ ഞാൻ ഇവിടുത്തെ വെറൈറ്റി ഫുഡിനെ പറ്റി പറഞ്ഞില്ലേ? റീസൺ കേട്ടോ, നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഫുഡിൻ്റെ വെറൈറ്റി സ്പീഷീസ് എന്തൊക്കെയാണ് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയുടെ കൂടെ കുറച്ച് ആഫ്രിക്കനും ഡച്ചും ബ്രിട്ടീഷ് സ്പൈസും ഫ്ലേവേഴ്സും ഒക്കെ കൂടി ചേർന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കഴിച്ചിട്ടുള്ള ഫുഡിൻ്റെ തന്നെ വേറൊരു സൈഡ് നമുക്ക് കാണാൻ കിട്ടും. സോ ഡിയർ ട്രാവലേഴ്സ്, വെക്കേഷനൊക്കെ പോകുമ്പോൾ കേപ് ടൗണൊക്കെ ഒരു ഡെസ്റ്റിനേഷനായി നോക്കി വെച്ചേക്ക്. യു വിൽ എൻജോയ് ഇറ്റ്. അടുത്ത കുറച്ച് വിശേഷങ്ങൾ ആഫ്റ്റർ സം മൈൻഡ് റിഫ്രഷിംഗ് സോങ്സ്. ദിസ് ഇസ് മീ ആർജി ഡൊമിനിക് ആൻഡ് യു ട്യൂൺ ഇൻ ടു ലാസ്റ്റ് ബെഞ്ച്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey guys, this is me, RJ Dominic, and you're listening to Last Bench. സമയം ഇപ്പോൾ പത്താവാറായല്ലേ. കുറേ പേർക്ക് കിടക്കാനൊക്കെയുള്ള ടൈമൊക്കെ ആയി കാണൂലേ. സോ ബിഫോർ ദാറ്റ്, നമ്മൾ ചാർലി ചാപ്ലിൻ്റെ പടക്ക് കണ്ടിട്ടില്ലേ? ഒരു കൊമേഡിയൻ ആണെങ്കിലും കുറേ ലെസൺസ് ആളുടെ ക്യാരക്ടറിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആളുടെ ഒരു കോട്ട് ഞാൻ പറയാം. ഐ ഹാവ് മെനി പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ്, ബട്ട് മൈ ലിപ്സ് ഡോണ്ട് നോ ദാറ്റ്, ദേ ഓൾവേസ് സ്മൈൽ. നമുക്ക് എത്ര പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതാലോചിച്ച് ടെൻഷൻ അടിച്ച് തല പൊണ്ണാക്കാതെ ഒന്ന് കൂൾ ആൻഡ് കാം ആയി നിന്ന് ഒരു ചിരിയോടെ അത് ഫേസ് ചെയ്യാം. ചിരിച്ചെന്നതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം പോവാനൊന്നും പോകുന്നില്ല, പക്ഷേ അത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. സോ ഗായ്സ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സ്മൈൽ. ദിസ് ഇസ് മീ, ആർജി ഡൊമിനിക്, സൈനിങ് ഓഫ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം ഓൺ ലാസ്റ്റ് ബെഞ്ച്. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ് ആൻഡ് സം ബ്യൂട്ടിഫുൾ ഡ്രീംസ്. ബൈ.

കെട്ടുകളിക്കണ കടലിൻ കെട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാക്കിളി മുക്കിളി കൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു

ആടുകളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലിയുടെ